മിഥ്യാദാനത്തെ അനുകുടാമ സഭായ മിഥ്യാ ഹോമേ മമതാമായ മിഥ്യാ രാജോപന തനുമാൽ മിഥ്യാ കാമ ക്രോധ വികരാൽ മിഥ്യാരാ തസ്തി അസുഭസ്ത്ര മിഥ്യാ രംഗസംഗമായ അപേക്ഷ മിഥ്യാ ത്രോമോഭിമാൻ മിഥ്യാ ആപസുപ്രകർത്തുകുമാൻ അസ്ഥിർ ഭഗത് സാധകീ ശരണ നാനക ജപ ജപ ജീവ ഹരകേ ചരണ മിഥ്യാ ശരവണമൃന്ദ സുനഹേ മിഥ്യാ സ്പർദർഭ കുഹിരേ മിഥ്യാ നേത്രപേഖത പാർത്ഥരുപാദ് മിഥ്യാ രസനാഭോജന സ്വാദ് മിഥ്യാ ചരണ പർവികാർ ഗോതാവ മിഥ്യാ മൻപർ ലോഭ ലുഭാവ.

കൈകോട് പാതാളക്കെ വാസി, കൈകോട് നരകസ്വർഗ നിവാസി, കൈകോട് ജനമേ ജീവേ മരഹേ, കൈകോട് ബോ ജൂന്നി ഫിരഹേ, കൈകോട് ബാഠതീ ഖായേ, കൈകോട് കാലേ തക പാഹേ, കൈകോട് കിയേ തരവന്ത്, കൈകോട് മായാമേ ചെന്ത്. ജയ ജയ പാണ തേ തേ രാഖേ, നാനുക്ക് സബ് കിശ പ്രഭു കേ ഹാത്ത്, കൈകോട് പയ ബാഗി, രാമ നാമ സംഗ് തിൻ ലിബലാഗി, കൈകോട് പ്രഭു കോ ഖോ ജന്തേ, ആത്മേ പാരബ്രഹ്മ ലഹന്തേ, കൈകോട് ദർശനം പ്രഭ്യാസ, തിനുകോ മിളയോ പ്രഭ വിനാശ.

സമ്മേരയാസമായി പ്രപാവേ മാനുഗത് പാവ പ്രപാവേത പാഥ തറാവ പ്രപാവേ ബിനുസാസ്തേ രാഖ പ്രപാവേത ഹർഗുണ പഖ പ്രപാവേത പാഥ ഉദാര ആവ കരേ ആപന വിചാര ദ്വാശ്രയാക ആപ സ്വാമി ഖില്ലേ ഭഗസേ അന്തർജാമി ജോ പാവേ സ്വകാര കരാവ നാനക ദൃഷ്ടി അവർണയാവ കഹുമാനുഗതേ ക്യാഹോ ആവ ജ്യോതിസ് പാവേ സ്വയി കരാവ ഇസ്കേ ഹാത്വേതാ സബക്ഷലേ ജ്യോതിസ് പാവേ സ്വയി കരേ അനജാനത് ഭിക്ഷാമേ രചായ ജേ ജാനത് ആപന ആപ ബചായ

അഷ്ടപതി സദ്ഗുരു സിക്കി കരായ പ്രതപാൽ സേവ കൗ ഗുരു സദാദയാൽ സിക്കി ഗുരു ദുർമത് മലഹരായ ഗുരു ബചനി ഹരണാമുചരായ സദ്ഗുരു സിക്കേ ബന്ധന കാട്ടായ ഗുർഗാ സിഖ ബികാർ തെ ഹാട്ടായ സദ്ഗുരു സിക്കോ നാം തന്ദേ ഗുർഗാ സിഖ ബിട ഭാഗീ ഹേ സദ്ഗുരു സിക്ക ഹലത് ബല സവാര നാനക് സദ്ഗുരു സിക്കോ ജിയ